പ്രത്യക്ഷകരാണ് അവർ സമൂഹത്തിൽ. എനിക്ക് നിത്യ മഹിഴ്ചി, പേരിൻ ബമുണ്ട്. അവർ സമൂഹത്തിലെ കാത്തിരുങ്ങ, കത്തർ നിശ്ചയം കാര്യങ്ങളെ വായിക്കുക ചെയ്യുക.